വിജയങ്ങൾ, സക്സസ്ഫുൾ ആയിട്ടുള്ള ആൾക്കാർ, അവരെ നോക്കുകയാണെങ്കിലേ ചില പൊതു സ്വഭാവങ്ങൾ അവരിൽ കാണാൻ സാധിക്കും. അത് തന്നെയാണ് അവരെ മറ്റവരുടെ അടുത്തുനിന്നും വ്യത്യാസപ്പെടുത്തുന്നത്. അങ്ങനെയുള്ള മൂന്ന് സ്വഭാവങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ് ഇന്നത്തെ ഗാനകേരളിയിൽ കൂടി നമ്മൾ കേൾക്കാൻ പോകുന്നത്. വെൽക്കം ടു കുമരി എഫ്എം 101. ഇപ്പോ നമ്മളൊരു പാട്ട് കേൾക്കേണ്ട സമയമാണ്. ആലാപനം മൂവിൽ നിന്നും

மனம் விஜயங்ങ്ങൾ ആയിട്ടുള്ള ആൾക്കാർ ആദ്യം ഇൻവെസ്റ്റ് ചെയ്യുന്നത് അവനവനിൽ തന്നെയായിരിക്കും. അല്ലാതെ ഒരു കാറ് വാങ്ങിക്കുക, ബൈക്ക് വാങ്ങിക്കുക, വീട് വാങ്ങിക്കുക ഇതൊന്നും ആയിരിക്കില്ല ആദ്യത്തെ അവരുടെ ഇൻവെസ്റ്റ്മെന്റുകൾ. എല്ലാം ഉണ്ടാവട്ടെ, പക്ഷേ ഇതിനൊന്നിനുമല്ല ആദ്യം അവര് പ്രയോറിറ്റി കൊടുക്കുക. മറിച്ച് അവരവന്റെ ഡെവലപ്മെന്റിന് വേണ്ടിയിട്ടാണ്. ഒരു സ്കിൽ അപ്ഗ്രേഡേഷൻ ആയിരിക്കും, നമ്മളെ എഡ്യൂക്കേഷന് വേണ്ടിയിട്ടായിരിക്കും ഇൻവെസ്റ്റ്മെന്റ് ചെയ്യുന്നത്. നമുക്കൊരു ചിന്താഗതി ഉണ്ടല്ലോ, ഈ സ്കൂള് കോളേജസ് ഒക്കെ കഴിഞ്ഞാൽ പിന്നെ എന്തിനാ ഈ പണത്തിന് ഇത്രയ്ക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്നത്, പൈസ ചെലവഴിക്കുന്നത്, അതൊരു വേസ്റ്റ് എന്നുള്ളതാണ് എപ്പോഴും നമ്മൾ കണക്കാക്കാറുള്ളത്. പക്ഷെ വിജയികൾ അങ്ങനെ അല്ല ഇതിനെ കണക്കാക്കാറുള്ളത്. ഓരോ നിമിഷം ഓരോ പുതിയ കാര്യങ്ങളും അവർക്ക് പഠിക്കുവാൻ സാധിച്ചാൽ അത്രമാത്രം വിജയത്തിലേക്ക് കൂടുതൽ നടക്കാൻ സാധിക്കും എന്നുള്ളത് ഓരോരുത്തർക്കും ഉള്ളത് കൊണ്ടാണ് സെൽഫ് ഇൻവെസ്റ്റ്മെന്റിന് അവർ അത്രമാത്രം പ്രയോറിറ്റി കൊടുക്കുന്നത്. ഒരു അടിപൊളി പാട്ടിൽ കൂടി വേഗം പോയിട്ട് വീണ്ടും തിരിച്ചു വന്നാലോ. ധ്രുവം മോവിൽ നിന്നും കെ ജെ യേശുദാസ്, സുജാത മോഹൻ പാടിയത്.

0: ഉണ്ടാവും, ഒട്ടും ഡൗട്ട് ഉണ്ടാവില്ല കാര്യങ്ങളില്. നമ്മളെ ചിലപ്പോഴേ ചില കാര്യങ്ങളില് നടക്കാൻ നമുക്ക് അതിശക്തമായ ആഗ്രഹങ്ങൾ ഉണ്ടാവും. പക്ഷെ കുറച്ചു നേരം ഇങ്ങനെ ഇരുന്ന് ആലോചിക്കുമ്പോള് നമുക്ക് എന്നെ തോന്നും നടക്കത്തില്ലയോ. അങ്ങനെ ഒരു സംശയം വിജയിക്കുന്ന ആൾക്കാരുണ്ടല്ലോ, അവർക്ക് തെള്ളും ഈ കാര്യങ്ങളില് സംശയം ഉണ്ടാവില്ല. അവരവരുടെ ഉള്ളിൽ തന്നെ ഏറ്റവും പോസിറ്റീവായി, ഏറ്റവും പവർഫുൾ ആയി തന്നെ ആ ബിലീവ് സിസ്റ്റത്തിനെ അങ്ങനെ ഡെവലപ്പ് ചെയ്ത് വെക്കും. നമ്മൾ ഈ പലപ്പോഴും നടക്കും നടക്കില്ല, നടക്കും നടക്കില്ല, ഇങ്ങനെ ഒരു പോസിറ്റീവ് ചിന്താഗതി നമ്മളുടെ തലയിൽ കയറുമ്പോ തന്നെ എല്ലാം ശരിയാവുമെന്ന് വിചാരിക്കും. രണ്ട് മിനിറ്റ് കഴിയുമ്പോ ദേ കിടക്കുന്ന കാര്യം. പക്ഷേ വിജയിക്കുന്നവരുടെ സ്വഭാവം അങ്ങനെയല്ല. അവര് കൃത്യമായിട്ട് ഒരു കാര്യം നടക്കുമെന്ന് വിചാരിച്ചാൽ നടക്കും എന്ന് തന്നെ കരുതി മുന്നോട്ട് പോവും. അതാണ് വിജയത്തിലേക്ക് കൂടുതൽ കൂടുതൽ അവരെ കൊണ്ട് എത്തിക്കുന്നത്.
1: അടുത്തതായി നമ്മൾ കേൾക്കാൻ പോകുന്നത് കസ്തൂരി മാൻ മോവിൽ നിന്നും പി ജയചന്ദ്രൻ, സുജാത മോഹൻ പാടിയത്.

0: ഇനി മൂന്നാമത്തെ കാര്യമുണ്ടല്ലോ, അത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്.
1: എന്താണെന്നല്ലേ, വിജയിക്കുന്ന ആൾക്കാര് അവരുടെ സെൽഫ് വർത്തിനെ കുറിച്ച് നല്ല ബോധം ഉണ്ടാവും. എന്താണ് ഈ സെൽഫ് വർത്ത് എന്ന് പറയുന്നത്? ചില ആൾക്കാർ പറയാറുണ്ട്, നമ്മളൊരു ബിസിനസ് തുടങ്ങിയാൽ അല്ലെങ്കിൽ ഒരു സർവീസ് ചെയ്യുകയാണ്, ഓ ബിസിനസ്സിൽ തന്നെ ഒരു സർവീസ് ഇതൊക്കെ ചെയ്യുമ്പോ പല ആളുകളും പറയും, ഞാൻ ചെയ്യുന്ന ഈ സർവീസിന് മറ്റുള്ള ആൾക്കാരോട് ഈ പൈസന്റെ കാര്യം പറയാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ്. അവരെന്തെങ്കിലും വിചാരിക്കുമോ, ഇന്നലെ വരെ ഇത്രയല്ലേ വാങ്ങിച്ചിരുന്നത്, ഇന്ന് അവര് വല്ലതും തെറ്റായി വിചാരിക്കുമോ എന്നൊക്കെ. ഇതൊക്കെ പറയുമ്പോഴത്തേനും അവര് ഒന്ന് ഒരു ഗമയായി പോവോ എന്നുള്ളൊരു ധാരണ ഉണ്ടാവും. അപ്പോ ഇത് പലപ്പോഴും ഈ ബിസിനസ്സിലേക്ക് ഇറങ്ങുമ്പോൾ, ഈ മറ്റെന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുമ്പോഴും, ഈ നമ്മുടെ വർത്ത് എന്താണ് എന്നുള്ളത് നമുക്കൊരു ബോധമില്ലെങ്കില് നമുക്കൊരു കാര്യം നെഗോഷിയേറ്റ് ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റി ഉണ്ടാവൂല. നമ്മള് മടിക്കും, ഈ ഒന്ന് ചോദിച്ചാൽ ശരിയാവോ, അങ്ങനെ ഒരു തോട്ട് മനസ്സിൽ വന്നിട്ടില്ലേ? ശരിയല്ലേ, ഞാൻ ഇത്രയും പൈസ പറഞ്ഞു കഴിഞ്ഞാൽ അത് കൂടി പോവോ? നിങ്ങളുടെ മനസ്സിലൊരു തോട്ട് വന്നിട്ടില്ലേ, ഞാൻ ഇത്രയും കാശ് പറഞ്ഞു പോയാൽ അവര് തെറ്റായി വിചാരിക്കുവോ? ഇങ്ങനെയൊക്കെ ഒരു തോന്നൽ നിങ്ങക്ക് തോന്നിട്ടില്ലേ? കൂടി പോയോ, അതുകൊണ്ട് അയാൾ എന്തെങ്കിലും വിചാരിക്കുവോ? എന്തെന്നാ, നിങ്ങൾക്ക് നിങ്ങള് ചെയ്യുന്നത് എന്താ എന്നുള്ളത് കൃത്യമായിട്ട് ഉള്ള ബോധമുണ്ട് എങ്കിൽ എന്തിനാണ് നിങ്ങളുടെ മനസ്സിൽ ഒരു ഡൗട്ട് ഉണ്ടാകുന്നത്? സെൽഫ് വർത്ത് തിരിച്ചറിയണം. ജീവിതത്തിൽ വിജയിച്ച എല്ലാ ആളുകളെയും നിങ്ങൾ എടുത്തു നോക്കിക്കേ, അവർക്ക് കൃത്യമായിട്ട് അറിയാം അവരുടെ വർത്ത് എന്താണ് എന്നുള്ളത്, അവരുടെ സമയത്തിന്റെ വില എന്താണ് എന്നുള്ളത്. ഈ കാര്യത്തിൽ ക്ലാരിറ്റി ഉള്ളത് കൊണ്ട് മാത്രമാണ് ധൈര്യമായി ഒരാളുടെ മുമ്പിൽ നിന്ന് സംസാരിക്കാനും അവരുടെ പ്രൊഡക്റ്റുകളും സർവീസുകളും സെയിൽ ചെയ്യാനും ഇനി ബിസിനസ്സിലേക്ക് എൻട്രി ചെയ്യുകയാണെങ്കിൽ അതിന്റെ അടുത്ത സ്റ്റേജിൽ കൊണ്ടുപോകാനും ഒക്കെ അവർക്ക് സാധിക്കുന്നത് അതുകൊണ്ടാണ്. കാര്യം പിടി കിട്ടിയോ? ഇന്നത്തെ ഗാനക്കരളിൽ ലോസ്റ്റ് സോങ് ആണേ, സർഗം മൂവിൽ നിന്നും കെ ജെ യേശുദാസ് പാടിയതാണേ.

ഇനി നമുക്ക് അടുത്ത വീക്കിൽ കാണാം. ഗുഡ് ബൈ. അപ്പോ നമുക്ക് നെക്സ്റ്റ് സാറ്റർഡേ ഷോർപ്പായിട്ട് 9:30 AM കാണാം. ഓക്കെ, നിങ്ങളുടെ കൂടെ നിങ്ങളുടെ സ്വന്തം ആർ ജെ ബൃന്ദാജി, നിർമ്മാതാവ് എസ് നവരത്ന. താങ്ക് യു ഓൾ.